അദ്ദേഹം ഏത് ആമസിൽ യഖൂദുനി മിൻ മസസിൻ ഇലൽ ജിനാൻ മൻ യതയ്യിബുൽ ഹയാത വൽ ജിനാൻ കിയൻഖാദുനി മഖ്താറഹു ലിസ്സാതീൻ വഖാദിൽ അജ്ര ബിഖദ്രി സാതീൻ ലാ യൻതഹി